അപ്പൊ ഈ എന്നതാണ് ഈ ദിനം മെതപ്പ് ജാതികൾ ഉത്തരായി മണ്ഡലയിൽ ഉത്തരായി വില പ്രത്യേക പല എൻ എൽ ബി ശുഭദവസക്കുളുതറയിങ്ങു കന്യ ലഗ്നേ വാസനവന്താങ്ക് ദാഹത്തറ ഹെട്ട ഹെട്ട ഇക്ക് കന്യ ലഗ്നേ ദാഹത്തറ ഹെട്ട ഹെട്ട ഇക്ക് വാസനവന്താങ്ക് വിശേഷാങ്കെ ഹെട്ട ഇക്കായി വിസിപ്പഹ വിശേഷാങ്കെ ഹെട്ട ഇക്കായി വിസിപ്പഹ എൻ എൽ ബി ജയലുത്തറയി എഫ് ഇംഗ്ലീസ് അക്ഷരേ വാസനവന്താങ്ക് ഹത്തറ ഇക്ക് അട്ട ഹത്ത് ഹത്തറ ഇക്ക് അട്ട ഹത്ത് തമായി ദുർഗത്തന വാസനവന്താങ്ക് വേണി ഇത് പക്ഷേ അത് സമ്പത്തിലൊത്തരായി അങ്കറട്ടാവ് ഹയ ഹയ ദിക്ക ഹയ ഹയ ഹയ ദിക്ക ഹയ ഹയ കെ ഹയ ഹയ ദിക്ക ഹയ ഹയ ഹയ ദിക്ക ഹയ ഹയ കെ അതാണ് മേഷലഗ്നയ വാസനാവന്താങ്ക് തുണ തിസ് ദിക്ക പണസ് ഹയ ഹെട്ട് മേഷലഗ്നയ തുണ തിസ് ദിക്ക പണസ് ഹയ ഹെട്ട് ധന ഇതാണ് ഐ ഇംഗ്ലീഷ് അക്ഷരയ വാസനാവന്താങ്ക് ദഹനവയ വിസിഹത്തര ഹെട്ട ഹത്തര ഹെട്ടപഹ ഐ ദഹനവയ വിസിഹത്തര ഹെട്ട ഹത്തര ഹെട്ടപഹ മികാപവൽ ഉത്തരയെ എച്ച് ഇംഗ്ലീഷ് അക്ഷരേ പ്രസാദ് അങ്കിയാങ്ക ഹത്ത് വാസനാവന്താങ്ക് വിസിഹത്ത് തിഹ പണഹ സഹ പണസ് ഹത്തറ വിസിഹത്ത് തിഹ പണഹ പണസ് ഹത്തറ എച്ച് ഇംഗ്ലീഷ് അക്ഷരേ പ്രസാദ് അങ്കിയാങ്ക ഹത്ത് ഗോവിശത്തലുത്തരായി എസ് ഇംഗ്ലീഷ് അക്ഷരേ വാസനാവന്താങ്ക് ദഹയ ദാസേ തിസ് ഹത്ത് ഹെത്ത ഹത്ത് എസ് ദഹയ ദാസയ തിസ് ഹത്ത് സഹ ഹെത്ത ഹത്ത് മഹാജന സമ്പത്തെ കെ ഇംഗ്ലീഷ് അക്ഷരേ വാസനാവന്താങ്ക് ഇക്ക പഹ ഹയ ദിക്ക ഹയ ഹയ ഇക്ക പഹ ഹയ ദിക്ക ഹയ ഹയ തമായി മഹാജന സമ്പത്തെ ജയഗ്രാഹി അങ്കവിൻ അതത് സുബിരിത്തായി ഗണനാവാക്തിനോ വെടിവെടിയൻ ജാതിക ലൊത്തറായി മണ്ഡലേ ലൊത്തറായി മിരട്ടകൻ മെമതക്കിരിയൻ ജാതിക ലൊത്തറായി മണ്ഡലേ

ശക്തിയാക്കിയ ഒബ് ദിനവാറ തന്നിധാനെ വിളതീകൻ ഒബ് കോട്ടിപ്പറ്റിയേക്കുവാൻ

0: סודי, תודה מאוד.
1: FM 93.5 FM 93.7 לקנה רדיו ITN
2: דבל לקרי מנעדי פנס דקאי
3: വിലാവ് ഒപ്പ് വെത്ത് കിണ്ട ആവേ അപ്പേ രട്ടേ പാർവൽ വിയദം കനദന്ന് ലോകത്തെ മോട്ടോർസൈക്കിൾ ത്രീ വീൽ ടയർ ഹദന ടി വി എസ് ലങ്കാവിത്തിൻ അടുമ വിയദം സഹിത ടി വി എസ് എക്സ് എൽ ഹൺഡ്രഡ് മോട്ടോർസൈക്കിളെ ഒബ് വെനുവെൻ മായി
4: വെഡിയൻ ദിനവനം എയ് അടുവെൻ ഗന്നെ ഒബേ സ്ഥാവര സഹ ഇതരും തെമ്പതു സദാ വെഡിമ ആരക്ഷാവ വെഡിമ വടിനാകമക് ലബാദന സ്ഥാവര സഹ വിശ്വാസനീയ വിസന്തമ സമ്പത് ബാങ്കുവായി വെടി പരിസ്ഥമായി ഇഹലമ പൊളിയായി ദെക്കമ ദിന സമ്പത് ബാങ്കുവെ തെമ്പതുവാക് ഒബത് അദമ ആരംഭ കരണ സമ്പത് ബാങ്കുവ എട്ട് ദിന എലിയ കറായി
5: എൻ എൽ പി ഹദഹന ലങ്കാവേ വെഡിമ തേകി ദിന തേകി അവസ്ഥ വെഡിമ ലുത്രൈ എൻ എൽ പി ഹദഹന ഒബത് അദമ എൻ എൽ പി ഹദഹന ബലാഗന്ന
6: വയസ്സിട്ട് ഗിയാ താമസത്തെ ഗെതറ കിവാട്ട് അവസത്തെ ഗെതറയാനേകതമായി അമാറുമ വെടി
7: തല്ലെന്നല്ലെന്ന് തലുവ വിലസ നിത്തമ്പ നലോല നിത്തമ്പ നലോല നിത്തമ്പ നലോല
8: എന്താണ് എന്താണ് ഞാൻ അത്തരുന്ന

0: NLP ഹദ്ഹന ലങ്കാവേ വെടിമ തേകി ദിന തേകി അവസ്ഥ വെടിമലു ത്രയ NLP ഹദ്ഹന ഒബത് അദമ NLP ഹദ്ഹന ബലാഗന്ന
1: ദശക തുനക ലക്കണ്ട അഭിമാനിയ സമഗി നവതമ റേഡിയോ റിയാലിറ്റിയ ലക്കണ്ട ഗോൾഡൻ വോയിസ് සෑම සඳුදා බදාදා සහ සිකුරාදා දිනකම පස්වරු එකේ සිට හතර දක්වා
2: ලක්කඩ Golden Voice.

0: ബ്യൂട്ടി എക്കട്ട് പ്ലസ് പോയിന്റ് എക്കാക്ക് ആർഡിബി യൂത്ത് പ്ലസ് വിശേഷ പ്രതിലാബ് റസാക് സമഗിങ് യൂത്ത് എക്കടമ സെറ്റ്വന ബാങ്കിംഗ് പാർട്ണർ ആർഡിബി യൂത്ത് പ്ലസ് കിനുമാ ഉപവിനുവെന്മാ
1: എൻഎൽപി ഹദഹന ലങ്കാവേ വെടിമ തേകി ദിന തേകി അവസ്ഥ വെടിമലുത്രയ എൻഎൽപി ഹദഹന ഒബത് അദമ എൻഎൽപി ഹദഹന ബലാഗന്ന
2: ദശക ഹതക ജനതാ വിശ്വാസേ സഹ പ്രസാദേ ബിനാഗത് കൃമിരാജ ആയുർവേദ ഔഷധ വെത്തിൻ കൃമിരാജ കരാൾ കുലി ബഡ അമാരു സഹ ലതുരു പടു രോഗ സന്ധാ ക്ഷണിക സോയിട്ട് കൃമിരാജ കരാൾ കുലി ISO GMP തത്വ സാധികളത് കൃമിരാജ നിഷ്പാദന കാഗിൽ സ്ലാഫ് എതുളു ദിവൈൻ പുരാസിയലും ദേശീയ ഔഷധ വെലിന്ദ സൽ സഹ ഒബട ലാംഗമ വെലിന്ദ സലേ
3: ദശക തുണക ലക്കണ്ട് അഭിമാനിയ സമഗി നവതമ റേഡിയോ റിയാലിറ്റിയ
4: Lakhanda Golden Voice
5: Happy Soyanne Lube Hanai
3: Sama Sanda Badada Saha Sikurada Dinakama Pasuru Ekisita Hatur Dakwa
4: Lakhanda Golden Voice